ദൃശ്യ മൈത്തോട്ടുവതും ബ്രഹ്മമാത്രം ധൈത്രതനെ തോറ്റിയതും ബ്രഹ്മമാത്രം തങ്കിയതായി തോറ്റുവതും ബ്രഹ്മമാത്രം വിരിത്തതനെ തോറ്റുവതും ബ്രഹ്മമാത്രം വിധവിധമാം തോട്ടമെല്ലാം ബ്രഹ്മമാത്രം വിസ്തരമായി തോറ്റുവതും ബ്രഹ്മമാത്രം വിരിവിതായി തോറ്റുവതും ബ്രഹ്മമാത്രം ചിത്രമായി തോറ്റുവതും ബ്രഹ്മമാത്രം ചിരട്ടിലതായി